0: ചെയ്യില്ല ജാമ്പാ തിന്മാവാരൽ മോദിയില്ല ജാമ്പാ തില്ല മോവാരൽ മോദ
1: ജാമം ജാമ്പാ തില്ല മോവാരൽ